0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് പ്രധാനമായൊരു പങ്കുവഹിക്കാനുണ്ടെന്നും മനുഷ്യ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് വായനയെന്നും ലിയോ 14-ാമൻ പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വത്തിക്കാൻ പ്രസിദ്ധീകരണശാലയുടെ സ്വതന്ത്ര നിലനിൽപ്പിന്റെ 100-ാം വാർഷികത്തിൽ അതിന്റെ ഭരണനേതൃത്വത്തിലുള്ളവർക്കും പ്രവർത്തകർക്കും വത്തിക്കാനിൽ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. കഴിഞ്ഞ 100 വർഷങ്ങളിൽ സഭാപ്രബോധനങ്ങളും സുവിശേഷവും ലോകമെങ്ങും പരത്തുന്നതിൽ സഹായമേകിയതിന് പ്രസ്ഥാനത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും പാപ്പ നന്ദിയേകി. പുസ്തകത്തിന്റെ സമൂർത്ത അസ്തിത്വം ചിന്തയുടെയും വിചിന്തനത്തിന്റെയും പഠനത്തിന്റെയും പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും കണ്ടുമുട്ടലിന്റെ അവസരമൊരുക്കാൻ പുസ്തകവായന സഹായിക്കുമെന്നും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അവസരമാണ് വായനയും പുസ്തകവും ഒരുക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. പത്രോസിന്റെ പിൻഗാമിക്കും പരിശുദ്ധ സിംഹാസനത്തിനും വേണ്ടി സന്തോഷപൂർവം സേവനങ്ങളിലേർപ്പെടുകയും തങ്ങളുടെ രാജ്യത്തിന് അഭിമാനകാരണമാകുകയും തങ്ങൾ വളർന്ന ആധ്യാത്മിക സാംസ്കാരിക മൂല്യങ്ങൾ വത്തിക്കാനിലെത്തിക്കുകയും ചെയ്യുന്ന പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡുകൾക്ക് നന്ദി പറഞ്ഞും അവരുടെ സേവനരംഗമൊരുക്കുന്ന സാധ്യതകൾ എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാന്റെ കവാടങ്ങളിലും അപ്പസ്തോലിക കൊട്ടാരത്തിലും മേജർ ബസലിക്കകളിലുമുൾപ്പെടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചരിത്രമുറങ്ങുന്ന ഇടങ്ങളിലാണ് നിങ്ങൾ സേവനമനുഷ്ഠിക്കുന്നതെന്നും ഇത് വിചിന്തനങ്ങളിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കുന്ന ഒന്നാണെന്നും പാപ്പ പ്രസ്താവിച്ചു. പടയാളികൾ എന്നതിനേക്കാൾ ക്രിസ്തുവിനെപ്പോലെ ശുശ്രൂഷകരാണ് നിങ്ങളെന്നും മിലിറ്ററി സേവനം ജ്ഞാനസ്നാനം സ്വീകരിച്ച ഇവരുടെയും വിശുദ്ധിയിലേക്കുള്ള വിളിയിൽ നിന്ന് മാറ്റിനിർത്തപ്പെടാനാകില്ലാത്തതാണെന്നും പാപ്പ പ്രസ്താവിച്ചു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ദുരിതപൂർണമാക്കിയ ലെബനനിലെ സഭയ്ക്ക് സാന്ത്വനവും ധൈര്യവും പകർന്നും സാമീപ്യമായും ലിയോ 14-ാമൻ പാപ്പയുടെ വീഡിയോ കോൾ. മെയ് 6-ാം തീയതി രാവിലെ വത്തിക്കാനിൽ പൊതുകൂടിക്കാഴ്ച അനുവദിക്കുന്നതിന് തൊട്ടുമുൻപായി 9:30-ന് രാജ്യത്തേക്കുള്ള അപ്പസ്തോലിക നുൺഷ്യോയും തെക്കൻ ലെബനനിലുള്ള 10-ഓളം വൈദികരുമുൾക്കൊള്ളുന്ന ഒരു സംഘവുമായി പാപ്പ സംസാരിച്ചത്. തീറോയിലെ ഗ്രീക്ക് കത്തോലിക്ക മിത്രാനും വികാരി ജനറലും ഫോൺ സംഭാഷണത്തിൽ പങ്കെടുത്തു. പരിശുദ്ധപിതാവുമൊത്തുള്ള സംഭാഷണം തങ്ങൾക്ക് പ്രത്യാശയും വിശ്വാസവും പകരുന്നതായിരുന്നുവെന്ന് ഫോൺ വിളിയെക്കുറിച്ച് പ്രതികരിക്കവെ ഇർമേഷ് ഇടവക വികാരി ഫാദർ ടോണി ഏലിയാസ് പറഞ്ഞു. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട ആശീർവാദം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി പരിശുദ്ധ സിംഹാസനം. കൗദാശികമായ വിവാഹത്തെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടത് സഭയുടെ ചുമതലയായതിനാൽ സ്വവർഗവിവാഹക്കാർക്ക് ആരാധനാക്രമപരമായോ സമാന്തര ആരാധനാക്രമമെന്ന രീതിയിലോ ആശീർവാദം നൽകുന്നത് അനുവദിക്കാനാകില്ലെന്ന 2023 ഡിസംബറിലെ ഫിദൂച്ച സൂപ്ലിക്കാൻസ് എന്ന പ്രഖ്യാപനത്തെ ശരിവയ്ക്കുന്ന മറുപടിയാണ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി പുതുക്കിയത്. സ്വവർഗവിവാഹത്തിലേർപ്പെടുന്നവർക്ക് ഔപചാരികമായി ആശീർവാദം നൽകുന്നത് സംബന്ധിച്ച പുസ്തകത്തിന് വത്തിക്കാൻ അംഗീകാരം നിഷേധിച്ചിരുന്നുവെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2025 നവംബർ 12-ന് ജർമ്മൻ മെത്രാൻ സമിതിക്കു നൽകിയ മറുപടിക്കപ്പുറം പുതുതായൊന്നും നൽകാനില്ലെന്നും ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മാനുവേൽ ഫെർണാണ്ടസ് വ്യക്തമാക്കി. തന്റെ അപ്പസ്തോലികയാത്രയുടെ അവസരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവെ സ്വവർഗവിവാഹത്തിലേർപ്പെടുന്ന ദമ്പതികളെ ഔപചാരികമായി ആശീർവദിക്കുന്നതിനെ സഭ അംഗീകരിക്കുന്നില്ലെന്നും ക്രമരഹിതമായ സാഹചര്യങ്ങളിലുള്ള ദമ്പതികളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാടെന്നും ലിയോ 14-ാമൻ പാപ്പ വ്യക്തമാക്കിയിരുന്നു. ആണവായുധ ഉപയോഗത്തിനെതിരെയാണ് സഭ എന്നും നിലപാടെടുത്തിട്ടുള്ളതെന്നും പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പയും സമാധാനത്തിനുള്ള പരിശ്രമങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ആവർത്തിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. വത്തിക്കാൻ പുസ്തക പ്രസാധനശാല പുറത്തിറക്കിയ കൃപയ്ക്കു കീഴിൽ സ്വതന്ത്രർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മവുമായി ബന്ധപ്പെട്ട് റോമിലെ അഗസ്റ്റീനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ അവസരത്തിൽ മാധ്യമപ്രവർത്തകർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ കർദിനാൾ പരോളിൻ. ഇറാനുമായുള്ള പ്രശ്നപരിഹാരത്തിന് സംവാദത്തിന്റെ മാർഗമാണ് തങ്ങൾ ഇപ്പോഴും മുന്നോട്ടു വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പായുടെ ദിലെക്സിത്തെ എന്ന ആദ്യ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 90 മുതൽ 98 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ക്രിസ്തുവിന്റെ ദാരിദ്ര്യവും അഗതികളോടുള്ള അദ്ദേഹത്തിന്റെ പക്ഷം ചേരലും സഭയുടെ അടിസ്ഥാന ശിലകളാണെന്ന് വിവിധ സഭാപ്രബോധനങ്ങൾ അടിവരയിടുന്നു. സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്ന ക്രിസ്തു തന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പാവപ്പെട്ടവരുടെ വിമോചനത്തെയാണ് പ്രതിഷ്ഠിച്ചത്. എന്നാൽ ഈ ദാരിദ്ര്യം കേവലം ഭൗതികമായ ഒരു അവസ്ഥ മാത്രമല്ല, മറിച്ച് മനുഷ്യ അന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടവും നീതിക്കായുള്ള ദാഹവുമാണ്. ദശലക്ഷക്കണക്കിന് സഹോദരങ്ങളുടെ ദാരിദ്ര്യം കേവലം പണം നൽകുന്നതിലുപരിയായി നമ്മോട് നീതിയും ഐക്യദാർഢ്യവും സാക്ഷ്യവുമാണ് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ സഭ കേവലം പാവപ്പെട്ടവരുടെ അവസ്ഥ പങ്കിടുക മാത്രമല്ല വേണ്ടത്, മറിച്ച് അവരുടെ പക്ഷത്തുറച്ചു നിൽക്കുകയും അവരുടെ സമഗ്രമായ പുരോഗതിക്കായി പ്രായോഗികമായി പരിശ്രമിക്കുകയും വേണം. അതുകൊണ്ടാണ് ലോകത്തിലെ അനീതി നിറഞ്ഞ വ്യവസ്ഥിതികളെ സാമൂഹിക പാപം എന്ന് വിളിക്കുവാൻ സഭയെ പ്രേരിപ്പിച്ചത്. ഇത് വ്യക്തിപരമായ പാപത്തിനുമപ്പുറം മനുഷ്യർക്കിടയിൽ അഗാധമായ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹം അഥവാ കാരുണ്യമെന്നത് വെറുമൊരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് ചരിത്രത്തിന്റെ ഗതി മാറ്റുവാൻ കെൽപ്പുള്ള വിപ്ലവാത്മകമായ ശക്തിയാണ്. ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം അതിന്റെ ഘടനാപരമായ കാരണങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ലോകത്തിന്റെ ഉപരിപ്ലവമായ തിന്മകളെയല്ല, മറിച്ച് അതിന്റെ ആഴത്തിലുള്ള വേരുകളെയാണ് നാം കണ്ടെത്തേണ്ടത്. അതുകൊണ്ടുതന്നെ ലോകത്തിന്റെ നിലവിളികൾക്ക് കാതോർക്കുവാനും പാവപ്പെട്ട ജനതകളുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണുവാനുമുള്ള ആർജവം രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാണിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെടുന്നു. കേവലം സാമ്പത്തിക സ്ഥിതിവിവരക്കണക്കുകൾക്കുമപ്പുറം മനുഷ്യരുടെ വേദനകളെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം വളർന്നുവരേണ്ടത് ഏറെ ആവശ്യമാണ്. ലോകത്തിലെ പാവപ്പെട്ട ജനതകളുടെ രോദനം കേൾക്കാത്ത ഒരു വ്യവസ്ഥിതിക്കും ദീർഘകാലം നിലനിൽക്കാനാവില്ല എന്ന തിരിച്ചറിവ് ഇന്ന് നമുക്കാവശ്യമാണെന്നും പ്രബോധനം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നാം കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അപരനെ കൊല ചെയ്യുന്ന സമ്പദ്വ്യവസ്ഥയുടെ ആധിപത്യമാണ്. പാപ്പ ഈ കടുപ്പമേറിയ വാക്ക് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ഈ അനീതി സമൂഹത്തെ ബാധിച്ചിരിക്കുന്നുവെന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കം ചിലരുടെ ലാഭം കുത്തനെ ഉയരുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നു. വിപണിയുടെ സ്വയംഭരണാധികാരത്തിലും സാമ്പത്തിക ഊഹക്കച്ചവടത്തിലും അന്ധമായി വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് ഈ അസമത്വത്തിന് പിന്നിൽ. ഈ അപ്പസ്തോലിക പ്രബോധനം അതിനാൽ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. വിപണിയുടെ അദൃശ്യകരങ്ങൾ എല്ലാം ശരിയാക്കുമെന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയാണ്. ഭരണകൂടങ്ങൾ പൊതുനന്മയ്ക്കായി വിപണിയെ നിയന്ത്രിക്കേണ്ടതുണ്ടെങ്കിലും പലപ്പോഴും സാമ്പത്തിക ശക്തികൾ രാഷ്ട്രീയത്തിനു മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇത് ഒരുതരം അദൃശ്യ സ്വേച്ഛാധിപത്യം സൃഷ്ടിക്കുന്നു. ഇതാണ് സാമൂഹിക പാപം. ഇത് പാപത്തിന്റെ ഒരു ഘടനയായി മാറുന്നുണ്ട്. സ്വാർത്ഥതയും ഉദാസീനതയും യുക്തിസഹമായ കാര്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു പൊതുമനസ്ഥിതി ഇവിടെ രൂപപ്പെടുന്നു. ഇതിനെ സാമൂഹിക അന്യവൽക്കരണം എന്ന് വിളിക്കാം. പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതും അവരെ അവഗണിക്കുന്നതും ഇന്ന് പലർക്കും ഒരു സാധാരണ കാര്യമാണ്. അധികാരത്തിലുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കായി സാധാരണക്കാരനോട് ത്യാഗം സഹിക്കുവാൻ ആവശ്യപ്പെടുന്ന സാമ്പത്തിക ക്രമങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധമാണ്. പാവപ്പെട്ടവർക്ക് ലഭിക്കുമെന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും വെറും ജലരേഖകളായി മാറുന്നു. കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു പകരം അത്ഭുതകരമായ സാമ്പത്തിക വളർച്ചയുടെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരുതരം വഞ്ചനയാണ്. മനുഷ്യർക്കിടയിലുള്ള ഐക്യദാർഢ്യത്തെ തകർക്കുന്ന ഏതൊരു വ്യവസ്ഥിതിയും അന്യവൽക്കരിക്കപ്പെട്ടതാണ് എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളും ലിയോ പതിനാലാമൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ദാരിദ്ര്യത്തിന്റെ ഘടനാപരമായ കാരണങ്ങളെ പരിഹരിക്കുക എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തന്ത്രപ്രധാനമായ പദ്ധതിയല്ല, മറിച്ച് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. സഹായ പദ്ധതികൾ താൽക്കാലികമായി ചില ആവശ്യങ്ങൾ നിറവേറ്റുമെങ്കിലും അവ ദാരിദ്ര്യത്തിന്റെ ശാശ്വത പരിഹാരമല്ല. അസമത്വമാണ് എല്ലാ സാമൂഹിക തിന്മകളുടെയും വേര്. നീതിയില്ലാത്ത ഒരു വ്യവസ്ഥിതി സമൂഹത്തെ ദുർബലപ്പെടുത്തുകയും അത് ആത്യന്തികമായി വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുകയും ചെയ്യും. ദരിദ്രരെയും ദുർബലരെയും മാറ്റിനിർത്തിക്കൊണ്ടുള്ള ഒരു പുരോഗതിയും നിലനിൽക്കില്ല. ഈ അസമത്വം പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്നും വേദനയിൽ തന്നെ തുടരും. അപ്പസ്തോലിക പ്രബോധനം മുൻപോട്ടു വയ്ക്കുന്ന ഈ ആശയങ്ങൾ മാറ്റത്തിനുള്ള ഒരു ആഹ്വാനം ആഗോള സമൂഹത്തിന് നൽകുന്നതാണ്. ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൽ പിന്നിലാക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിക്ഷേപം നടത്തുന്നത് അർത്ഥശൂന്യമാണെന്ന ഒരു ധാരണ പരക്കെ പരന്നിട്ടുണ്ട്.
വിജയമെന്നതിനെ വ്യക്തിപരമായ നേട്ടമായി മാത്രം കാണുന്ന ഒരു ലോകത്ത് കഴിവ് കുറഞ്ഞവർക്ക് സ്ഥാനമില്ലാതായി മാറുന്നു. എന്നാൽ നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: കഷ്ടപ്പെടുന്നവർ മനുഷ്യരല്ലേ? അവർക്ക് നമ്മെപ്പോലെ അന്തസ്സില്ലേ? കുറഞ്ഞ സാഹചര്യങ്ങളിൽ ജനിച്ചതുകൊണ്ട് മാത്രം അയാളുടെ അന്തസ്സ് കുറയുന്നുണ്ടോ? അതിനാൽ നമ്മുടെ ധാർമ്മികവും ആത്മീയവുമായ അന്തസ്സ് തിരിച്ചുപിടിക്കണം, അല്ലെങ്കിൽ നാം നാശത്തിന്റെ അഗാധതയിലേക്ക് പതിക്കും. അതിനാൽ പാവപ്പെട്ടവർ വസിക്കുന്ന ഇടങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ടു പോകുവാനാവില്ല. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നതും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ നഗരങ്ങളാണ് നമുക്കാവശ്യം. വാസ്തുവിദ്യകൾ പോലും മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാകണം. എന്നാൽ പരിസ്ഥിതിയുടെ തകർച്ചയും ഉപേക്ഷിക്കൽ സംസ്കാരവും പാവപ്പെട്ടവരുടെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രകൃതി കേൾക്കുന്ന ഓരോ മുറിവും സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരുടെ ജീവിതത്തെയാണ് ദുസ്സഹമാക്കുന്നത്. പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് ദിലേക്സിത്തെ അപ്പസ്തോലിക് പ്രബോധനം മുൻപോട്ടുവെക്കുന്നത്. അതിനാൽ ദൈവജനത്തിന്റെ കടമയെന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നതാണ്. സുവിശേഷമെന്നത് വ്യക്തിപരമായ ഒരു ഭക്തി മാത്രമല്ല, മറിച്ച് അത് ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ്. നീതിയും സമാധാനവും സാഹോദര്യവും ഏവർക്കും ലഭ്യമാകുന്ന ഒരു ലോകമാണ് ദൈവരാജ്യം. ക്രിസ്തീയ സാക്ഷ്യമെന്നത് സാമൂഹികമായ ഉത്തരവാദിത്വം കൂടിയാണ്. പാവപ്പെട്ടവരുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകൂ. വിശ്വാസത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർ പലപ്പോഴും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നുവെന്ന് വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ ആത്മീയമായ പരിവർത്തനമെന്നത് ദൈവത്തോടുള്ള സ്നേഹത്തോടൊപ്പം തന്നെ അയൽക്കാരനോടുമുള്ള സ്നേഹവും കരുതലും കൂടിയാണ്. പാവപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടുമുള്ള സേവനം വിശ്വാസത്തിന്റെ ഭാഗമാണ്. പാവപ്പെട്ടവരുടെ നിലവിളി കേൾക്കാത്ത ഒരു ആത്മീയതയ്ക്കും ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ കഴിയില്ല. സഭയുടെ ഓരോ അംഗവും, പ്രത്യേകിച്ച് അജപാലകരും ഉത്തരവാദിത്തപ്പെട്ടവരും, പാവപ്പെട്ടവരോടുള്ള സുവിശേഷാത്മകമായ ഈ കടമ തിരിച്ചറിയണം. വിശ്വാസത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ പാവപ്പെട്ടവരോടുള്ള സേവനത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ പാടില്ല. ദാരിദ്ര്യമെന്നത് ഒരു വിധിയല്ല, മറിച്ച് തെറ്റായ നയങ്ങളുടെയും സ്വാർത്ഥതയുടെയും ഫലമാണ്. ലോകത്തിലെ വിഭവങ്ങളേവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ്. എന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഇന്നത്തെ ഘടന ഇതിന് വിരുദ്ധമായാണ്. അതിനാൽ പാവപ്പെട്ടവരുടെ അന്തസ്സിനെ മാനിക്കാത്ത ഒരു വ്യവസ്ഥിതിയും നീതിയുക്തമല്ല. ഐക്യദാർഢ്യമെന്നത് കേവലമൊരു പദപ്രയോഗമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഉപഭോഗ സംസ്കാരത്തിനു പകരം പങ്കുവയ്ക്കലിന്റെ സംസ്കാരം നാം വളർത്തിയെടുക്കണം. ഓരോ മനുഷ്യനും ഭൂമിയിൽ മാന്യമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടങ്ങളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സഭയെപ്പോഴും മുൻപിലുണ്ടാകണം. പാവപ്പെട്ടവരുടെ പക്ഷം ചേരുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് സുവിശേഷത്തിന്റെ അനിവാര്യമായ ആവശ്യമാണെന്ന് ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സമ്പത്തിന് മുകളിൽ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സംസ്കാരം നമുക്കാവശ്യമാണ്. ലാഭമല്ല, മറിച്ച് മനുഷ്യന്റെ ക്ഷേമമാകണം സാമ്പത്തിക നയങ്ങളുടെ മാനദണ്ഡം. നിങ്ങൾ എന്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനം നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാകണം. ഘടനാപരമായ പാപങ്ങളെ എതിർത്തുകൊണ്ട് നീതിയുടെയും കരുണയുടെയും ഘടനകൾ പണിയുവാൻ നമുക്കൊന്നിച്ചു പരിശ്രമിക്കാം. ഇതിനുള്ള ആഹ്വാനമാണ് ദിലക്സിത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനം നമുക്ക് നൽകുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം മഞ്ചരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് പ്രധാനമായൊരു പങ്കുവഹിക്കാനുണ്ടെന്നും മനുഷ്യ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് വായനയെന്നും ലിയോ 14-ാമൻ പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വത്തിക്കാൻ പ്രസിദ്ധീകരണശാലയുടെ സ്വതന്ത്ര നിലനിൽപ്പിന്റെ 100-ാം വാർഷികത്തിൽ അതിന്റെ ഭരണനേതൃത്വത്തിലുള്ളവർക്കും പ്രവർത്തകർക്കും വത്തിക്കാനിൽ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. കഴിഞ്ഞ 100 വർഷങ്ങളിൽ സഭാപ്രബോധനങ്ങളും സുവിശേഷവും ലോകമെങ്ങും പരത്തുന്നതിൽ സഹായമേകിയതിന് പ്രസ്ഥാനത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും പാപ്പ നന്ദിയേകി. പുസ്തകത്തിന്റെ സമൂർത്ത അസ്തിത്വം ചിന്തയുടെയും വിചിന്തനത്തിന്റെയും പഠനത്തിന്റെയും പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും കണ്ടുമുട്ടലിന്റെ അവസരമൊരുക്കാൻ പുസ്തകവായന സഹായിക്കുമെന്നും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അവസരമാണ് വായനയും പുസ്തകവും ഒരുക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. പത്രോസിന്റെ പിൻഗാമിക്കും പരിശുദ്ധ സിംഹാസനത്തിനും വേണ്ടി സന്തോഷപൂർവം സേവനങ്ങളിലേർപ്പെടുകയും തങ്ങളുടെ രാജ്യത്തിന് അഭിമാനകാരണമാകുകയും തങ്ങൾ വളർന്ന ആധ്യാത്മിക സാംസ്കാരിക മൂല്യങ്ങൾ വത്തിക്കാനിലെത്തിക്കുകയും ചെയ്യുന്ന പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡുകൾക്ക് നന്ദി പറഞ്ഞും അവരുടെ സേവനരംഗമൊരുക്കുന്ന സാധ്യതകൾ എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാന്റെ കവാടങ്ങളിലും അപ്പസ്തോലിക കൊട്ടാരത്തിലും മേജർ ബസലിക്കകളിലുമുൾപ്പെടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചരിത്രമുറങ്ങുന്ന ഇടങ്ങളിലാണ് നിങ്ങൾ സേവനമനുഷ്ഠിക്കുന്നതെന്നും ഇത് വിചിന്തനങ്ങളിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കുന്ന ഒന്നാണെന്നും പാപ്പ പ്രസ്താവിച്ചു. പടയാളികൾ എന്നതിനേക്കാൾ ക്രിസ്തുവിനെപ്പോലെ ശുശ്രൂഷകരാണ് നിങ്ങളെന്നും മിലിറ്ററി സേവനം ജ്ഞാനസ്നാനം സ്വീകരിച്ച ഇവരുടെയും വിശുദ്ധിയിലേക്കുള്ള വിളിയിൽ നിന്ന് മാറ്റിനിറുത്തപ്പെടാനാകില്ലാത്തതാണെന്നും പാപ്പ പ്രസ്താവിച്ചു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ദുരിതപൂർണമാക്കിയ ലെബനനിലെ സഭയ്ക്ക് സാന്ത്വനവും ധൈര്യവും പകർന്നും സാമീപ്യമായും ലിയോ 14-ാമൻ പാപ്പയുടെ വീഡിയോ കോൾ. മെയ് 6-ാം തീയതി രാവിലെ വത്തിക്കാനിൽ പൊതുകൂടിക്കാഴ്ച അനുവദിക്കുന്നതിന് തൊട്ടുമുൻപായി 9:30-നാണ് രാജ്യത്തേക്കുള്ള അപ്പസ്തോലിക നുൺഷ്യോയും തെക്കൻ ലെബനനിലുള്ള 10-ഓളം വൈദികരും ഉൾക്കൊള്ളുന്ന ഒരു സംഘവുമായി പാപ്പ സംസാരിച്ചത്. തീറോയിലെ ഗ്രീക്ക് കത്തോലിക്ക മിത്രാനും വികാരി ജനറലും ഫോൺ സംഭാഷണത്തിൽ പങ്കെടുത്തു. പരിശുദ്ധ പിതാവുമൊത്തുള്ള സംഭാഷണം തങ്ങൾക്ക് പ്രത്യാശയും വിശ്വാസവും പകരുന്നതായിരുന്നുവെന്ന് ഫോൺ വിളിയെക്കുറിച്ച് പ്രതികരിക്കവെ ഉർമേഷ് ഇടവക വികാരി ഫാദർ ടോണി ഏലിയാസ് പറഞ്ഞു. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട ആശീർവാദം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി പരിശുദ്ധ സിംഹാസനം. കൗദാശികമായ വിവാഹത്തെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടത് സഭയുടെ ചുമതലയായതിനാൽ സ്വവർഗ വിവാഹക്കാർക്ക് ആരാധനാക്രമപരമായോ സമാന്തര ആരാധനാക്രമമെന്ന രീതിയിലോ ആശീർവാദം നൽകുന്നത് അനുവദിക്കാനാകില്ലെന്ന 2023 ഡിസംബറിലെ ഫിദൂച സൂപ്ലിക്കാൻസ് എന്ന പ്രഖ്യാപനത്തെ ശരിവയ്ക്കുന്ന മറുപടിയാണ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി പുതുക്കിയത്. സ്വവർഗവിവാഹത്തിലേർപ്പെടുന്നവർക്ക് ഔപചാരികമായി ആശീർവാദം നൽകുന്നത് സംബന്ധിച്ച പുസ്തകത്തിന് വത്തിക്കാൻ അംഗീകാരം നിഷേധിച്ചിരുന്നുവെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2025 നവംബർ 12-ന് ജർമ്മൻ മെത്രാൻ സമിതിക്കു നൽകിയ മറുപടിക്കപ്പുറം പുതുതായൊന്നും നൽകാനില്ലെന്നും ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മാനുവേൽ ഫെർണാണ്ടസ് വ്യക്തമാക്കി. തന്റെ അപ്പസ്തോലികയാത്രയുടെ അവസരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവേ സ്വവർഗവിവാഹത്തിലേർപ്പെടുന്ന ദമ്പതികളെ ഔപചാരികമായി ആശീർവദിക്കുന്നതിനെ സഭ അംഗീകരിക്കുന്നില്ലെന്നും ക്രമരഹിതമായ സാഹചര്യങ്ങളിലുള്ള ദമ്പതികളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാടെന്നും ലിയോ 14-ാമൻ പാപ്പ വ്യക്തമാക്കിയിരുന്നു. ആണവായുധ ഉപയോഗത്തിനെതിരെയാണ് സഭ എന്നും നിലപാടെടുത്തിട്ടുള്ളതെന്നും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സമാധാനത്തിനുള്ള പരിശ്രമങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ആവർത്തിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. വത്തിക്കാൻ പുസ്തക പ്രസാധനശാല പുറത്തിറക്കിയ കൃപയ്ക്കു കീഴിൽ സ്വതന്ത്രർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മവുമായി ബന്ധപ്പെട്ട് റോമിലെ അഗസ്റ്റീനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ അവസരത്തിൽ മാധ്യമപ്രവർത്തകർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ കർദിനാൾ പരോളിൻ. ഇറാനുമായുള്ള പ്രശ്നപരിഹാരത്തിന് സംവാദത്തിന്റെ മാർഗമാണ് തങ്ങൾ ഇപ്പോഴും മുന്നോട്ടു വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പായുടെ ദിലെക്സിത്തെ എന്ന ആദ്യ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 90 മുതൽ 98 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ക്രിസ്തുവിന്റെ ദാരിദ്ര്യവും അഗതികളോടുള്ള അദ്ദേഹത്തിന്റെ പക്ഷം ചേരലും സഭയുടെ അടിസ്ഥാന ശിലകളാണെന്ന് വിവിധ സഭാപ്രബോധനങ്ങൾ അടിവരയിടുന്നു. സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്ന ക്രിസ്തു തന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പാവപ്പെട്ടവരുടെ വിമോചനത്തെയാണ് പ്രതിഷ്ഠിച്ചത്. എന്നാൽ ഈ ദാരിദ്ര്യം കേവലം ഭൗതികമായ ഒരു അവസ്ഥ മാത്രമല്ല, മറിച്ച് മനുഷ്യ അന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടവും നീതിക്കായുള്ള ദാഹവുമാണ്. ദശലക്ഷക്കണക്കിന് സഹോദരങ്ങളുടെ ദാരിദ്ര്യം കേവലം പണം നൽകുന്നതിലുപരിയായി നമ്മോട് നീതിയും ഐക്യദാർഢ്യവും സാക്ഷ്യവുമാണ് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ സഭ കേവലം പാവപ്പെട്ടവരുടെ അവസ്ഥ പങ്കിടുക മാത്രമല്ല വേണ്ടത്, മറിച്ച് അവരുടെ പക്ഷത്തുറച്ചു നിൽക്കുകയും അവരുടെ സമഗ്രമായ പുരോഗതിക്കായി പ്രായോഗികമായി പരിശ്രമിക്കുകയും വേണം. അതുകൊണ്ടാണ് ലോകത്തിലെ അനീതി നിറഞ്ഞ വ്യവസ്ഥിതികളെ സാമൂഹിക പാപം എന്ന് വിളിക്കുവാൻ സഭയെ പ്രേരിപ്പിച്ചത്. ഇത് വ്യക്തിപരമായ പാപത്തിനുമപ്പുറം മനുഷ്യർക്കിടയിൽ അഗാധമായ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹം അഥവാ കാരുണ്യമെന്നത് വെറുമൊരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് ചരിത്രത്തിന്റെ ഗതി മാറ്റുവാൻ കെൽപ്പുള്ള വിപ്ലവാത്മകമായ ശക്തിയാണ്. ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം അതിന്റെ ഘടനാപരമായ കാരണങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ലോകത്തിന്റെ ഉപരിപ്ലവമായ തിന്മകളെയല്ല, മറിച്ച് അതിന്റെ ആഴത്തിലുള്ള വേരുകളെയാണ് നാം കണ്ടെത്തേണ്ടത്. അതുകൊണ്ടുതന്നെ ലോകത്തിന്റെ നിലവിളികൾക്ക് കാതോർക്കുവാനും പാവപ്പെട്ട ജനതകളുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണുവാനുമുള്ള ആർജവം രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാണിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെടുന്നു. കേവലം സാമ്പത്തിക സ്ഥിതിവിവരക്കണക്കുകൾക്കുമപ്പുറം മനുഷ്യരുടെ വേദനകളെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം വളർന്നുവരേണ്ടത് ഏറെ ആവശ്യമാണ്. ലോകത്തിലെ പാവപ്പെട്ട ജനതകളുടെ രോദനം കേൾക്കാത്ത ഒരു വ്യവസ്ഥിതിക്കും ദീർഘകാലം നിലനിൽക്കാനാവില്ല എന്ന തിരിച്ചറിവ് ഇന്ന് നമുക്കാവശ്യമാണെന്നും പ്രബോധനം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നാം കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അപരനെ കൊല ചെയ്യുന്ന സമ്പദ്വ്യവസ്ഥയുടെ ആധിപത്യമാണ്. പാപ്പ ഈ കടുപ്പമേറിയ വാക്ക് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ഈ അനീതി സമൂഹത്തെ ബാധിച്ചിരിക്കുന്നുവെന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കം ചിലരുടെ ലാഭം കുത്തനെ ഉയരുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നു. വിപണിയുടെ സ്വയംഭരണാധികാരത്തിലും സാമ്പത്തിക ഊഹക്കച്ചവടത്തിലും അന്ധമായി വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളാണ് ഈ അസമത്വത്തിന് പിന്നിൽ. ഈ അപ്പസ്തോലിക പ്രബോധനം അതിനാൽ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. വിപണിയുടെ അദൃശ്യകരങ്ങൾ എല്ലാം ശരിയാക്കുമെന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയാണ്. ഭരണകൂടങ്ങൾ പൊതുനന്മയ്ക്കായി വിപണിയെ നിയന്ത്രിക്കേണ്ടതുണ്ടെങ്കിലും പലപ്പോഴും സാമ്പത്തിക ശക്തികൾ രാഷ്ട്രീയത്തിനു മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇത് ഒരുതരം അദൃശ്യ സ്വേച്ഛാധിപത്യം സൃഷ്ടിക്കുന്നു. ഇതാണ് സാമൂഹിക പാപം. ഇത് പാപത്തിന്റെ ഒരു ഘടനയായി മാറുന്നുണ്ട്. സ്വാർത്ഥതയും ഉദാസീനതയും യുക്തിസഹമായ കാര്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു പൊതുമനസ്ഥിതി ഇവിടെ രൂപപ്പെടുന്നു. ഇതിനെ സാമൂഹിക അന്യവൽക്കരണം എന്ന് വിളിക്കാം. പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതും അവരെ അവഗണിക്കുന്നതും ഇന്ന് പലർക്കും ഒരു സാധാരണ കാര്യമാണ്. അധികാരത്തിലുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കായി സാധാരണക്കാരനോട് ത്യാഗം സഹിക്കുവാൻ ആവശ്യപ്പെടുന്ന സാമ്പത്തിക ക്രമങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധമാണ്. പാവപ്പെട്ടവർക്ക് ലഭിക്കുമെന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും വെറും ജലരേഖകളായി മാറുന്നു. കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു പകരം അത്ഭുതകരമായ സാമ്പത്തിക വളർച്ചയുടെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരുതരം വഞ്ചനയാണ്. മനുഷ്യർക്കിടയിലുള്ള ഐക്യദാർഢ്യത്തെ തകർക്കുന്ന ഏതൊരു വ്യവസ്ഥിതിയും അന്യവൽക്കരിക്കപ്പെട്ടതാണ് എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളും ലിയോ പതിനാലാമൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ദാരിദ്ര്യത്തിന്റെ ഘടനാപരമായ കാരണങ്ങളെ പരിഹരിക്കുക എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തന്ത്രപ്രധാനമായ പദ്ധതിയല്ല, മറിച്ച് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. സഹായ പദ്ധതികൾ താൽക്കാലികമായി ചില ആവശ്യങ്ങൾ നിറവേറ്റുമെങ്കിലും അവ ദാരിദ്ര്യത്തിന്റെ ശാശ്വത പരിഹാരമല്ല. അസമത്വമാണ് എല്ലാ സാമൂഹിക തിന്മകളുടെയും വേര്. നീതിയില്ലാത്ത ഒരു വ്യവസ്ഥിതി സമൂഹത്തെ ദുർബലപ്പെടുത്തുകയും അത് ആത്യന്തികമായി വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുകയും ചെയ്യും. ദരിദ്രരെയും ദുർബലരെയും മാറ്റിനിർത്തിക്കൊണ്ടുള്ള ഒരു പുരോഗതിയും നിലനിൽക്കില്ല. ഈ അസമത്വം പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്നും വേദനയിൽ തന്നെ തുടരും. അപ്പസ്തോലിക പ്രബോധനം മുൻപോട്ടു വയ്ക്കുന്ന ഈ ആശയങ്ങൾ മാറ്റത്തിനുള്ള ഒരു ആഹ്വാനം ആഗോള സമൂഹത്തിന് നൽകുന്നതാണ്. ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൽ പിന്നിലാക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിക്ഷേപം നടത്തുന്നത് അർത്ഥശൂന്യമാണെന്ന ഒരു ധാരണ പരക്കെ പരന്നിട്ടുണ്ട്.
വിജയമെന്നതിനെ വ്യക്തിപരമായ നേട്ടമായി മാത്രം കാണുന്ന ഒരു ലോകത്ത് കഴിവ് കുറഞ്ഞവർക്ക് സ്ഥാനമില്ലാതായി മാറുന്നു. എന്നാൽ നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: കഷ്ടപ്പെടുന്നവർ മനുഷ്യരല്ലേ? അവർക്ക് നമ്മെപ്പോലെ അന്തസ്സില്ലേ? കുറഞ്ഞ സാഹചര്യങ്ങളിൽ ജനിച്ചതുകൊണ്ട് മാത്രം അയാളുടെ അന്തസ്സ് കുറയുന്നുണ്ടോ? അതിനാൽ നമ്മുടെ ധാർമ്മികവും ആത്മീയവുമായ അന്തസ്സ് തിരിച്ചുപിടിക്കണം, അല്ലെങ്കിൽ നാം നാശത്തിന്റെ അഗാധതയിലേക്ക് പതിക്കും. അതിനാൽ പാവപ്പെട്ടവർ വസിക്കുന്ന ഇടങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനാവില്ല. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നതും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ നഗരങ്ങളാണ് നമുക്കാവശ്യം. വാസ്തുവിദ്യകൾ പോലും മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാകണം. എന്നാൽ പരിസ്ഥിതിയുടെ തകർച്ചയും ഉപേക്ഷിക്കൽ സംസ്കാരവും പാവപ്പെട്ടവരുടെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രകൃതി കേൾക്കുന്ന ഓരോ മുറിവും സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരുടെ ജീവിതത്തെയാണ് ദുസ്സഹമാക്കുന്നത്. പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് ദിലേക്സിത്തെ അപ്പസ്തോലിക് പ്രബോധനം മുൻപോട്ടു വയ്ക്കുന്നത്. അതിനാൽ ദൈവജനത്തിന്റെ കടമയെന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നതാണ്. സുവിശേഷമെന്നത് വ്യക്തിപരമായ ഒരു ഭക്തി മാത്രമല്ല, മറിച്ച് അത് ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ്. നീതിയും സമാധാനവും സാഹോദര്യവും ഏവർക്കും ലഭ്യമാകുന്ന ഒരു ലോകമാണ് ദൈവരാജ്യം. ക്രിസ്തീയ സാക്ഷ്യമെന്നത് സാമൂഹികമായ ഉത്തരവാദിത്തം കൂടിയാണ്. പാവപ്പെട്ടവരുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകൂ. വിശ്വാസത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർ പലപ്പോഴും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നുവെന്ന് വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ ആത്മീയമായ പരിവർത്തനമെന്നത് ദൈവത്തോടുള്ള സ്നേഹത്തോടൊപ്പം തന്നെ അയൽക്കാരനോടുമുള്ള സ്നേഹവും കരുതലും കൂടിയാണ്. പാവപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടുമുള്ള സേവനം വിശ്വാസത്തിന്റെ ഭാഗമാണ്. പാവപ്പെട്ടവരുടെ നിലവിളി കേൾക്കാത്ത ഒരു ആത്മീയതയ്ക്കും ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ കഴിയില്ല. സഭയുടെ ഓരോ അംഗവും, പ്രത്യേകിച്ച് അജപാലകരും ഉത്തരവാദിത്തപ്പെട്ടവരും, പാവപ്പെട്ടവരോടുള്ള സുവിശേഷാത്മകമായ ഈ കടമ തിരിച്ചറിയണം. വിശ്വാസത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ പാവപ്പെട്ടവരോടുള്ള സേവനത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ പാടില്ല. ദാരിദ്ര്യമെന്നത് ഒരു വിധിയല്ല, മറിച്ച് തെറ്റായ നയങ്ങളുടെയും സ്വാർത്ഥതയുടെയും ഫലമാണ്. ലോകത്തിലെ വിഭവങ്ങളേവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ്. എന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഇന്നത്തെ ഘടന ഇതിന് വിരുദ്ധമായാണ്. അതിനാൽ പാവപ്പെട്ടവരുടെ അന്തസ്സിനെ മാനിക്കാത്ത ഒരു വ്യവസ്ഥിതിയും നീതിയുക്തമല്ല. ഐക്യദാർഢ്യമെന്നത് കേവലമൊരു പദപ്രയോഗമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഉപഭോഗ സംസ്കാരത്തിനു പകരം പങ്കുവയ്ക്കലിന്റെ സംസ്കാരം നാം വളർത്തിയെടുക്കണം. ഓരോ മനുഷ്യനും ഭൂമിയിൽ മാന്യമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടങ്ങളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സഭയെപ്പോഴും മുൻപിലുണ്ടാകണം. പാവപ്പെട്ടവരുടെ പക്ഷം ചേരുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് സുവിശേഷത്തിന്റെ അനിവാര്യമായ ആവശ്യമാണെന്ന് ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സമ്പത്തിനു മുകളിൽ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സംസ്കാരം നമുക്കാവശ്യമാണ്. ലാഭമല്ല, മറിച്ച് മനുഷ്യന്റെ ക്ഷേമമാകണം സാമ്പത്തിക നയങ്ങളുടെ മാനദണ്ഡം. നിങ്ങൾ എന്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തുകൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനം നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാകണം. ഘടനാപരമായ പാപങ്ങളെ എതിർത്തുകൊണ്ട് നീതിയുടെയും കരുണയുടെയും ഘടനകൾ പണിയുവാൻ നമുക്കൊന്നിച്ചു പരിശ്രമിക്കാം. ഇതിനുള്ള ആഹ്വാനമാണ് ദിലക്സിത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനം നമുക്ക് നൽകുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം മഞ്ചരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകത്ത് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചും സമാധാനപൂർണമായ സഹവാസത്തിന് ആഹ്വാനം ചെയ്തും പത്രോസിന്റെ സിംഹാസനത്തിൽ ഒരു വർഷം പൂർത്തിയാക്കി ലിയോ 14-ാമൻ പാപ്പ. യുദ്ധ സംഘർഷ നിബിഡമായ ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥിതിയിൽ ക്രിസ്തുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട സമാധാനത്തിന്റെ സന്ദേശമേകിയാണ് പരിശുദ്ധ പിതാവ് ഈയൊരു വർഷം പൂർത്തിയാക്കിയത്. മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധവും ലോകസമാധാനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടി ലിയോ 14-ാമൻ പാപ്പയും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ലോകത്ത് അമേരിക്ക കൂടി ഉൾപ്പെട്ട സംഘർഷങ്ങളും യുദ്ധങ്ങളും അരങ്ങേറുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പരിശുദ്ധ പിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കായി മെയ് 7 വ്യാഴാഴ്ച വത്തിക്കാനിലെത്തിയതായിരുന്നു മാർക്കോ റൂബിയോ. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ വിവിധ ഓഫീസുകളിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ പരിശുദ്ധ സിംഹാസനവും അമേരിക്കയും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധം കൂടുതൽ വളർത്താനായുള്ള പൊതുവായ പരിശ്രമത്തിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ ഇരുനേതൃത്വങ്ങളും ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചുവെന്ന് കൂടിക്കാഴ്ചയുടെ വിശദവിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് മെയ് 7 പുറത്തുവിട്ട ഒരു അറിയിപ്പിലൂടെ വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യക്തമാക്കി. യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ലെബനനും ഇറാനുമുൾപ്പെടെ ആഫ്രിക്കയിലും മധ്യപൂർവ്വദേശങ്ങളിലുമുള്ള ചില രാജ്യങ്ങളും ക്യൂബയും ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധ സിംഹാസനവും പോളണ്ടും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധവും പൊതുസമൂഹത്തിൽ രാജ്യത്തെ കത്തോലിക്കാസഭ നൽകുന്ന സംഭാവനകളും ചർച്ച ചെയ്ത് ലിയോ 14-ാമൻ പാപ്പയും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഫ്രഞ്ചിഷെക് തുസ്കും മെയ് 7 വ്യാഴാഴ്ച രാവിലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. പോളണ്ടിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി, രാജ്യത്തെ പ്രാദേശിക കത്തോലിക്കാസഭയും രാജ്യവുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസതലത്തിലും ധാർമ്മിക വിഷയങ്ങളിലുമുള്ള ഇടപെടലുകൾ എന്നിവയും ചർച്ചാവിഷയമായി. നിലവിലെ അന്താരാഷ്ട്ര സാമൂഹിക സ്ഥിതി, ഉക്രൈനിലെ സംഘർഷങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ പോളണ്ടിനുള്ള സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളും ഇരു രാഷ്ട്രനേതൃത്വങ്ങളും വിചിന്തനം ചെയ്തു. എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രാർത്ഥനയാണെന്നും ജപമാല പ്രാർത്ഥന മനുഷ്യജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്ന ചാലകശക്തിയാണെന്നും ലിയോ 14-ാമൻ പാപ്പ. താൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 1-ാം വാർഷിക ദിനമായ മെയ് 8-ാം തീയതി തെക്കേ ഇറ്റലിയിലെ പോംപെയിലെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിയ അജപാലന സന്ദർശനമധ്യേയാണ് പരിശുദ്ധ പിതാവ് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. പോംപെയിൽ വിശുദ്ധ ബർത്തോലോലോങ്കോ തുടക്കം കുറിച്ച ഉപവിപ്രവർത്തന കേന്ദ്രമായ സാല ട്രാപ്പനിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ പരിശുദ്ധ പിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. കർത്താവായ യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ടതും പരിശുദ്ധമറിയത്തിലൂടെ ലോകത്തിനു നൽകപ്പെട്ടതുമായ സ്നേഹത്തിന്റെ ദിവ്യശക്തിയിലൂടെ മാത്രമേ ലോകരക്ഷ സാധ്യമാകുകയുള്ളൂവെന്ന് ലിയോ 14-ാമൻ പാപ്പ. മെയ് 8-ാം തീയതി പോംപെയിലെ വിശുദ്ധ ജപമാല മാതാവിന്റെ ദേവാലയ ചത്തുരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ പരിശുദ്ധമറിയത്തിന്റെ സ്തോത്രഗീതത്തെ ആസ്പദമാക്കി നൽകിയ സുവിശേഷ സന്ദേശത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ഉദ്ബോധനം നടത്തിയത്. വിശ്വാസം, സമാധാനം, കാരുണ്യം, ജപമാല എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതായിരുന്നു പാപ്പായുടെ പ്രഭാഷണം. സഹകരണത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുതലിന്റെയും മനോഭാവത്തോടെ ജീവിക്കാനും സഭയിലെ ജീവിക്കുന്ന ശിലകളെന്ന നിലയിൽ സാക്ഷ്യമേകാനും എല്ലാ ക്രൈസ്തവർക്കും, പ്രത്യേകിച്ച് പൌരോഹിത്യ സമർപ്പിത ജീവിതങ്ങളിലുള്ളവർക്ക് ചുമതലയും വിളിയുമുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. നേപ്പിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മിത്രാന്മാർക്കും വൈദികർക്കും മറ്റ് സമർപ്പിതർക്കുമൊപ്പം നടത്തിയ കൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സമർപ്പിത ജീവിതത്തിലുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. സമർപ്പിതരെന്ന നിലയിൽ മാത്രമല്ല, ജ്ഞാനസ്നാനം ലഭിച്ചവർ എന്ന നിലയിലും ഐക്യമനോഭാവത്തോടെ വളരാനുള്ള വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അസമത്വങ്ങളും യുവജനമനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവയെ തരണം ചെയ്യാൻ വൈദികരും സമർപ്പിതരും അൽമായരും ഒരുമിച്ചു പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സമൂഹത്തിലെ പുളിമാവാകാനാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി കേൾക്കാം ഭക്തിഗാനമാലിക.

ജീവിത സാഗരത്തിൽ മനുഷ്യജന്മങ്ങളാകുന്ന യാനങ്ങൾ കരകാണാതെ ഉഴലുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഏറെയാണ്. യുദ്ധവും ആക്രമണങ്ങളും തൽഫലമായി മരണങ്ങളും പട്ടിണിയും കുടിയിറക്കലുമെല്ലാം ജീവിതത്തിന്റെ അർത്ഥം പോലും മനുഷ്യന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഇപ്രകാരം ജീവിതത്തിന്റെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹം എടുത്തു പറയുന്ന ഗീതങ്ങളാണ് ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ആദ്യഗാനം തകർന്ന് തളരുമ്പോൾ നെഞ്ചിലായി ഇടം നൽകും, തകരും നേരങ്ങളിൽ തഴുകിത്തലോടാൻ വരും ഹൃദയം മുഴുവൻ സ്നേഹമേ, സ്നേഹത്തിന്റെ നിറകുടമേ എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം ലിബിൻസ് കറിയ.

ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങൾ ക്രൂശിൽ ഒളിപ്പിച്ചു ഞാൻ. അവസാനമായി ഹൃദയസ്പർശിയായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിക്കുന്നത് നാരായണി ഗോപൻ.